0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ജൂൺ മാസം 28 ഞായറാഴ്ച. കൊലവർഷം 1201 മിഥുന മാസം 14 തൃക്കേട്ട നക്ഷത്രം. കോൺഫ്യൂഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര പതുക്കെയാണ് നീങ്ങുന്നത് എന്നത് പ്രശ്നമല്ല, നിങ്ങൾ നിൽക്കാതിരുന്നാൽ മാത്രം മതി. ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ച വേഗതയിൽ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം. കൂടെയുള്ളവർ നമ്മളെക്കാൾ മുന്നിലെത്തിയെന്ന് കണ്ട് വിഷമിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് മറ്റുള്ളവരുമായുള്ള മത്സരമല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. നിർത്താതെ മുന്നോട്ട് പോവുക, വിജയം നിങ്ങളെ തേടിയെത്തും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഓരോ നിമിഷവും നാം എന്തൊക്കെ ചിന്തകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നല്ല ചിന്തകളായിരിക്കില്ല. ഉദാഹരണത്തിന്, പുറത്തുപോയ ഒരു വ്യക്തി തിരിച്ചെത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും എത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശങ്കകളാകും കൂടുകൂട്ടുക. നാം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുമായി ബന്ധമില്ലാത്ത ചിന്തകൾ നമ്മെ അലോസരപ്പെടുത്താറില്ലേ? ഇത് ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. അമിത ചിന്തകളാണ് വാസനകൾക്ക് ഹേതുവാകുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയാണ്. നിയന്ത്രണമില്ലാതെ, കടിഞ്ഞാണില്ലാതെ ചിന്തകളിൽ പെട്ടലയുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. ഇതിനെ മറികടക്കാനുള്ള ഉപായങ്ങൾ സായത്തമാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മാർഗം മനസ്സിനെ ഭഗവത് ചിന്തകളിൽ ഭഗവത് രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ ശീലങ്ങളാണ് വാസനകളായി പുറത്തു വരുന്നത്. ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. നാം ഇരുട്ടത്ത് പുറത്തുപോയി വരുമ്പോൾ വഴിയിൽ ഒരു കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് കരുതി വല്ലാതെ ഭയപ്പെട്ട് നിലവിളിച്ചു പോവാറുണ്ട്. അങ്ങനെ ആകെ ഒരു ദുർഘടം പിടിച്ച മാനസികാവസ്ഥയിൽ എത്തുകയും ചെയ്യും. അപ്പോഴാണ് ഒരു വിശദ വീക്ഷണത്തിൽ അത് പാമ്പല്ലെന്നും വെറും കയറാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭയം മാറുന്നത്. അപ്പോൾ മനസ്സിന്റെ ഭയം മാറി ആശ്വാസവും സന്തോഷവും തോന്നി. ഏതാണ്ട് ഇതുപോലെയാണ് മായാബന്ധനങ്ങളിൽപ്പെട്ട് ശരിയായ ജ്ഞാനം ഉദിക്കാതിരിക്കുകയും ശരിയായ അറിവ് നേടാൻ ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ വാസനകൾ പേലി വിടർത്തുന്നത്. എന്നാൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ വാസനകൾ ഇല്ലാതാകും. ആത്മജ്ഞാനം ലഭിച്ചാൽ ലോകത്തിൻ്റെ എല്ലാം ബ്രഹ്മമാണെന്നും ആത്മാവിൻ്റെ രൂപത്തിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാകും. ഒരാൾ പരിപൂർണതയിൽ എത്തുമ്പോൾ അയാൾക്ക് ഏകം സത്, അഥവാ എല്ലാം ഒന്നാണ് എന്ന ബോധമുണ്ടാകും. സ്ത്രീ, പുരുഷൻ, സ്വർണം, വീട് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാതാവാൻ ആത്മജ്ഞാനം ഉണ്ടാകണം. അങ്ങനെയായാൽ ഒരാൾ പൂർണതയിലെത്തും. നമ്മുടെ ആചാര്യന്മാർ ഇതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, സ്വാമി അഭേദാനന്ദൻ, ഇവരെല്ലാം എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്ന ഉന്നത തലത്തിലേക്ക് ഉയരേണ്ടതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. എന്നാൽ അവിടെ പ്രകാശം വന്നാൽ കാലാകാലങ്ങളായി അവിടെ തളം കെട്ടിയിരുന്ന ഇരുട്ട് പെട്ടെന്ന് വെളിച്ചത്തിന് വഴിമാറുന്നതായി കാണാം. ഇതുപോലെ ശരിയായ അറിവ്, ബോധം അഥവാ ജ്ഞാനം ലഭിച്ചാൽ വാസനകൾ തൽക്ഷണം ഇല്ലാതാകും. യഥാർത്ഥ അറിവ് നേടുക എന്നതാണ് പരമ പ്രധാനമായ കാര്യം. ഇന്ന് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രമോ അതിൻ്റെ അതിവിപുലമായ പാരമ്പര്യമോ മനസ്സിലാക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്! ഒരു നാടിനെ തകർക്കാൻ ശരിക്കും നശീകരണായുധങ്ങളുടെ ആവശ്യമൊന്നുമില്ല. മറിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതിയാകും. വിദ്യാഭ്യാസം ഇല്ലാതായാൽ ആ രാജ്യവും നശിച്ചു. ആ രാജ്യം യഥാർത്ഥത്തിൽ സമ്പന്നമാകുന്നത് ആംഗലേയ ഭാഷ സംസാരിക്കുന്നതിലൂടെയോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയോ അല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കൃതിയും ശരിയായി മനസ്സിലാക്കി അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ്. അതിനു വേണ്ടത് നമുക്ക് കണ്ണിനെ മൂടിയുള്ള തിമിരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാം ഭാരതമെന്ന ഈ സുവർണഭൂമിയുടെ വേരുകൾ തേടിയിറങ്ങണം. മുൻവിധികളില്ലാതെ മറ്റുള്ളവർ കെട്ടിച്ചമച്ച കഥകളുടെ മൂടുപടം മാറ്റി മുൻവിധികളില്ലാതെ യഥാർത്ഥ സത്യം അനാവൃതമാകണം. എങ്കിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പഴയ മഹിമയും ശുദ്ധിയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അറിവിനോളം മൂല്യമുള്ള മറ്റൊരു ധനവുമില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 28-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തിന്റെ ഗതി പൂർണമായി മാറ്റിമറിച്ച ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫേർഡിനൻഡും ഭാര്യ സോഫിയും വെടിയേറ്റ് മരിച്ചത് 1914 ജൂൺ 28-നാണ്. ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജോവയിൽ വെച്ച് ഗ്രാവിലോ പ്രിൻസിപ്പ് എന്ന സെർബിയൻ ദേശീയവാദിയാണ് ഇവരെ കൊലപ്പെടുത്തിയത്. ഈ സംഭവം ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യവും സെർബിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർത്തു. ഇത് കൃത്യം ഒരു മാസത്തിനു ശേഷം ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കവർന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിലേക്ക് നയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ കൊലപാതകമാണ് ഇത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔദ്യോഗികമായി അന്ത്യം കുറിച്ചുകൊണ്ട് ജർമ്മനിയും സഖ്യകക്ഷികളും തമ്മിലുള്ള വേഴ്സായ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് 1919 ജൂൺ 28-നാണ്. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫേർഡിനൻഡ് കൊല്ലപ്പെട്ട് കൃത്യം 5 വർഷത്തിന് ശേഷമാണ് പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ച് ഈ കരാർ ഒപ്പിട്ടത്. യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജർമ്മനിയുടെ മേൽ ചുമത്തപ്പെടുകയും അവർ വലിയ തുക യുദ്ധനഷ്ടപരിഹാരമായി നൽകേണ്ടി വരികയും ചെയ്തു. ജർമ്മനിയെ സാമ്പത്തികമായും സൈനികമായും തകർത്ത ഈ കടുത്ത വ്യവസ്ഥകളാണ് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും പ്രധാന കാരണമായതെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ആഗോളതലത്തിൽ സ്വവർഗാനുരാഗികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതിയ സ്റ്റോൺ വാൾ കലാപം ആരംഭിച്ചത് 1969 ജൂൺ 28-നാണ്. ന്യൂയോർക്കിലെ ഗ്രീൻവീച്ച് വില്ലേജിലുള്ള സ്റ്റോൺ വാൾ ഇൻ എന്ന ബാറിൽ പോലീസ് നടത്തിയ വിവേചനപരമായ റെയ്ഡിനെതിരെ അവിടുത്തെ LGBTQ പൗരന്മാർ തെരുവിലിറങ്ങി ശക്തമായി പ്രതിഷേധിച്ചു. ഈ ജനകീയ മുന്നേറ്റമാണ് ആധുനിക ഗേ റൈറ്റ്സ് മൂവ്മെന്റിന് അടിത്തറപ്പാകിയത്. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ മാസം ലോകമെമ്പാടും പ്രൈഡ് മന്തായി ആഘോഷിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യവും റഷ്യൻ സാമ്രാജ്യവും തമ്മിൽ ബാൽക്കൻ മേഖലയുടെ ആധിപത്യത്തിനായി നടന്ന യുദ്ധങ്ങളിലെ നിർണായകമായ സൈനിക നീക്കങ്ങൾ ജൂൺ 28-ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ സേനയുടെ മുന്നേറ്റങ്ങളും കോട്ടകൾ പിടിച്ചടക്കാനുള്ള തന്ത്രങ്ങളും ഈ ദിവസങ്ങളിൽ യൂറോപ്പിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനും കരിങ്കടൽ മേഖലയിൽ റഷ്യൻ സ്വാധീനം വർദ്ധിക്കുന്നതിനും ഈ യുദ്ധങ്ങൾ വലിയ കാരണമായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 28-ാം തീയതി. ഭാരതത്തിന്റെ 10-ാമത് പ്രധാനമന്ത്രിയായിരുന്ന പമുലപ്പർത്തി വെങ്കിട നരസിംഹറാവു എന്ന PV നരസിംഹറാവുവിന്റെ ജന്മദിനം. കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും തകർച്ചയുടെ വക്കിലെത്തിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തിയ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി. 1991 രാജ്യം കടുത്ത വിദേശ നാണ്യ പ്രതിസന്ധി നേരിട്ട, സ്വർണം പോലും പണയം വെക്കേണ്ടി വന്ന ആ കറുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നത്. അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനൊപ്പം ചേർന്ന് അദ്ദേഹം നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ് ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ അടിത്തറ. അടഞ്ഞുകിടന്ന ഇന്ത്യൻ വിപണിയെ ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ വിപ്ലവം ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പിതാവ് എന്ന ബഹുമതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് 5 വർഷത്തെ ഭരണം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അധികം സംസാരിക്കാത്ത എന്നാൽ കൃത്യമായ തീരുമാനങ്ങളിലൂടെ ശത്രുക്കളെ പോലും നിഷ്പ്രഭരാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നും PV നരസിംഹറാവു അറിയപ്പെട്ടു. ഇന്ത്യയുടെ കിഴക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കിയ ലുക്കീസ്റ്റ് നയത്തിന് തുടക്കം കുറിച്ചതും PV നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ്. വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം അസാധാരണമായ അറിവിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മലയാളം ഉൾപ്പെടെ 17-ലധികം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായിരുന്നു PV. ദ ഇൻസൈഡർ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. രാജ്യം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മൂന്നാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലുള്ള ലാബിലേക്ക് ഇലക്ട്രോണിക് സാമഗ്രികൾ വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 10 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-257-2640. ഒരിക്കൽ കൂടി 0491-257-2640. മംഗലം ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ സർവേയർ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SCDT ITA admission.kerala.gov.in അപേക്ഷ സമർപ്പിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി, 10% പട്ടികവർഗം, 10% മറ്റ് വിഭാഗം അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. അവസാന തീയതി ജൂലൈ 10. മരുത റോഡ് ഗവൺമെന്റ് കൊമേഴ്സ്യൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന നിയമനം നടത്തുന്നതിന് ജൂൺ 29 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BCOM, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാം. ഫോൺ 0491-253-2371. ഒരിക്കൽ കൂടി 0491-253-2371. കോട്ടയത്തെ കുറിച്ചി ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ദിവത്സര ഇലക്ട്രീഷ്യൻ ട്രേഡ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗക്കാർക്കും 10% പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പഠനം മറ്റും സൌജന്യമാണ്. പ്രതിമാസ സ്റ്റേപ്പൻറ്റ്, ലംസ് ഗ്രാന്റ് എന്നിവയും നൽകും. SCDT ITI admissions.kerala.gov.in അപേക്ഷ നൽകാം. അവസാന തീയതി ജൂലൈ 10. ഫോൺ 0481-243-5272. ഒരിക്കൽ കൂടി 0481-243-5272. ASAP കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടൂറിസം വകുപ്പിന്റെയും ആയുർവേദ ക്ലാസിഫിക്കേഷൻ സ്കീം പ്രകാരവും അംഗീകൃതമായ കോഴ്സ് നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ NQRL Level 4 നിവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ നൽകുന്നു. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് കാലാവധി 9 മാസം. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. ഫോൺ 9495-9999-667. ഒരിക്കൽ കൂടി 9495-9999-667. മണ്ണാർക്കാട് താലൂക്കിലെ അലനല്ലൂർ ശ്രീ മേത്രകോവിൽ ക്ഷേത്രത്തിൽ ട്രസ്റ്റിമാരാകാൻ ഹിന്ദുമത വിശ്വാസികളിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 30. പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും മലബാർ ദേവസ്വം kerala.gov.inലും അപേക്ഷാഫോം ലഭിക്കും. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായ റീഏജന്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 30 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-226-7276. ഒരിക്കൽ കൂടി 0466-226-7276. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന, കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ വിഷയങ്ങൾക്കും ഇ ഗ്രേഡ് ലഭിച്ച പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് ഓർ നഗരസഭയിലെ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5005. ഒരിക്കൽ കൂടി 0491 2505 0005. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: Instant without break. With Ahalya FM 90.4. Kete kete kutu kuda. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൽ വാൾക്കീൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: വളരെ ശാന്തനായിട്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ തൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം നോക്കി അധികം അങ്ങനെ സംസാരിക്കാതെ വലിയ വലിയ എന്താ ചർച്ചകളിലൊന്നും പോയി അഭിപ്രായങ്ങൾ പറയാതെ വലിയ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ അങ്ങനെ ശാന്തനായിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആളുകളുണ്ടാവും. വലിയ ബഹളം വെച്ച് ഒച്ചപ്പാട് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞ് അവർക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ആളുകളുടെ ഇടയിൽ സോഷ്യലൈസ് ചെയ്ത് വലിയ വലിയ ഗ്രൂപ്പുകൾ, ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള ബഹളക്കാരായിട്ടുള്ള ഒരു ടൈപ്പ് ആളുകൾ, മറ്റൊരു ടൈപ്പ് ആളുകൾ. അങ്ങനെ ഈ മനുഷ്യരിങ്ങനെ പല പല ടൈപ്പാണ്. നമ്മള് സാധാരണയായി കേൾക്കാറുള്ള 3 പ്രധാനപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആദ്യം പറയാം. അതിനു മുന്നേ എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ദി ഇൻട്രോവേർട്ട് ആണ് ആദ്യത്തെ ഒരു കാറ്റഗറി. നമ്മൾ കേട്ടു പഴകിയ ഒരു വാക്കാണ് അല്ലെ. ആദ്യം വരുന്നത് ഈ ഇൻട്രോവേർട്ടുകളാണ്. അധികം സംസാരിക്കാത്ത ആളുകൾ, ജനക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് എനർജി കിട്ടുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട 1, 2, 3 ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തായിരിക്കും. സ്വന്തം മുറിയിൽ റിലാക്സ്ഡ് ആയ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്കിങ്ങനെ വേറെ ആരോടും പറയാതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അവർക്കിഷ്ടം. അതാണ് ദി ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ടീം. ഇനിയുള്ളത് എക്സ്ട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ. ഈ എക്സ്ട്രോവേർട്ടുകൾ അങ്ങനെയാണ്, എപ്പോഴും ആളുകളുടെ ഇടയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് പാർട്ടികൾ, വലിയ ഒച്ചപ്പാടൊക്കെ ആയിട്ട് അതൊക്കെയാണ് അവരുടെ ഒരു എനർജി, അവരുടെ ഒരു ഇന്ധനം. ആളുകളോട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഒരു ബാറ്ററി ചാർജ് ആവണേ. അതാണ് എക്സ്ട്രോവേർട്ട്. ഇനി ദി ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഇൻട്രോവേർട്ട് ആകും, ചില സാഹചര്യങ്ങളിൽ അവർ എക്സ്ട്രോവേർട്ടായിട്ടും മാറും. അവർക്ക് കൃത്യമായൊരു ഇൻട്രോവേർട്ട് ആണെന്നും പറയാൻ പറ്റില്ല, എക്സ്ട്രോവേർട്ട് ആണെന്നും പറയാൻ പറ്റില്ല. ഇടയിൽ അവരിങ്ങനെ മാറി മാറി നിൽക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു കൃത്യമായൊരു ബാലൻസിൽ നിൽക്കുന്ന ആളുകൾ. ഇതൊന്നും അല്ലാത്ത വേറൊരു ടീമുണ്ട്. ആ ടീമിനെ കുറിച്ചാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതേക്കുറിച്ച് കേട്ടാലോ ഇന്നത്തെ എഴുത്തോലയിൽ? കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് സോങ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റുണ്ട്, ഡോക്ടർ റാമി കമിൻസ്കി. അദ്ദേഹം കോയിൻ ചെയ്ത ഒരു മനോഹരമായ വാക്കാണ് ഓട്രോവേർട്ട് എന്നുള്ള വാക്ക്. നമ്മൾ നേരത്തെ സംസാരിച്ച ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് തികച്ചും പുറത്തു നിൽക്കുന്ന മനുഷ്യരെയാണ് ഈ ഓട്രോവേർട്ട് എന്നതുകൊണ്ട് പറയുന്നത്. ആരാണ് ഈ ഓട്രോവേർട്ട് എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും വളരെ പെട്ടെന്ന് കണക്ട് ആകാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വലിയ ഗ്രൂപ്പിൽ ചെന്നാൽ അവർക്ക് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഒരിക്കലും അവർ ആ ഒരു ജനക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും ഒരു എറ്റേണൽ ഔട്ട്സൈഡറാണ്, എക്കാലത്തും പുറത്ത് നിന്നുള്ള ഒരാൾ, ഒരാളുടെയും ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാണെന്ന് പറയാതെ എന്നാൽ അവരൊക്കെ ആയിട്ട് ചെങ്ങാത്തുള്ള ആള്. അവരുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടി ഒരു ഗ്രൂപ്പിന്റെയും അപ്രൂവലിന് കാത്തു നിൽക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ. ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്. ഒരു സൊസൈറ്റിയുടെയോ ഗ്രൂപ്പിന്റെയോ ലേബിളിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ആളുകളുടെ കൂടെ ഇരിക്കും, ആളുകളുടെ കൂടെ സംസാരിക്കും, അവരോട് അഭിപ്രായങ്ങൾ പറയും, സോഷ്യലൈസ് ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്രമായ ചിന്തകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്ന ആളുകൾ. ഈ പറഞ്ഞ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്, ഇതിന് ഇങ്ങനെയുള്ള സ്പെക്ട്രത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തീമാണ് ഈ ഓട്രോവേർട്ടുകൾ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എഴുത്തോലയിൽ നമ്മൾ കേൾക്കുന്നത് ഓട്രോവേർട്ടിനെ കുറിച്ചാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ശരിക്കും ഒരു ആംബിവേർട്ടാണോ, എക്സ്ട്രോവേർട്ടാണോ, ഇൻട്രോവേർട്ടാണോ, അതൊരു ഓട്രോവേർട്ടാണോ ഇനി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പാട്ട് വരുന്നുണ്ട്, എഴുത്തോലയുടെ സമയമാണ് കൂടെയുള്ളത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എനിക്കിപ്പോ ആളുകളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരിടത്തും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ തോന്നിയിട്ടില്ല, ആരോടും ഒരു പ്രത്യേക ഡിപ്പെൻഡൻസി തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ ഞാൻ വല്ല അഹങ്കാരിയാണോ എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കണ്ട. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്കൊരു ഗ്രൂപ്പിന്റെ ഭാഗമാവണമെന്ന് തോന്നിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്രോവേർട്ട് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തും അവരോട് ഇടപഴകുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാതെ, സ്വന്തം ആത്മാവിനെ മറ്റുള്ളവർക്ക് പണയം വെക്കാതിരിക്കാതെ, സ്വന്തമായി സ്നേഹിച്ച് സ്വന്തം അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഓട്രോവേർട്ടുകൾ. നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാനും അറിയാം, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്, മറ്റാരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ടുകൾ. അതുകൊണ്ട് ഈ മനോഹരമായ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആളുകളോട് കണക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വതന്ത്രമായ മനസ്സിന്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയോ ജീവിക്കാതിരിക്കുക. ഒരു കൂട്ടത്തിലും പെടാതെ എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആ എറ്റേണൽ ഔട്ട്സൈഡർ എന്ന അവസ്ഥ, അതാണ് ഓട്രോവേർട്ട്. ആ സ്വാതന്ത്ര്യത്തെ പ്രണയിച്ച് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

কথাটা বলে?

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓരോ ലോക്കോ പൈലറ്റുമാരുടെയും ലൈഫ് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരുപാട് ഒരുപാട് കഥകൾ, ആയിരം ആയിരം കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു ലോക്കോ പൈലറ്റിന്റെ ലൈഫ് നമ്മൾ അറിയാനായിട്ട് പോവാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് ആർ ജെ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ. സർ, സ്വാഗതം.
3: നമസ്കാരം. ആദ്യമായിട്ട്
2: പറയാം സർ,
3: ഈ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ച അഹല്യ FM-നും ഇതിന്റെ ആങ്കറായിട്ടുള്ള ശ്രീ സുനിലിനും മറ്റു ക്രൂവിനും എല്ലാം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ഓക്കെ, 36 വർഷത്തെ സേവനമുണ്ട് ട്രെയിൻ ഓടിച്ചിട്ട്.
3: അതെ,
2: 36. ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 36 വർഷം എന്ന ആ ഒരു വലിയൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ, അല്ലെ? ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോ ട്രെയിൻ ഓടിക്കാനായിട്ട് ഇത്രയും ആളുകൾ പുറകിലുണ്ട് അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോ അവരെയും വഹിച്ചുകൊണ്ട് ഈ ട്രെയിൻ ഓടിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് കയറുമ്പോ മനസ്സിൽ എന്തായിരുന്നു?
3: ഞാന് 1986 റെയിൽവേയിൽ ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇപ്പൊ ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. അപ്പൊ ഞാൻ എന്റെ ശരിക്കുള്ള നേറ്റീവ് പ്ലേസ് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ അന്ന് തീരദേശ റെയിൽവേ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ട്രെയിൻ യാത്രകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഏതാണ്, ഏത് ട്രെയിനിലാണ് കയറേണ്ടത്, ഏത് കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു പരിഭ്രാന്തി അന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ഓടിക്കുന്ന ജോലി കിട്ടുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാനൊരല്പം പറയാം. ട്രെയിനിങ് പൊതുവെ 10 മാസത്തെ ട്രെയിനിങ്ങിനാണ് വിളിച്ചിരുന്നത്. ഒന്ന് ജനറൽ റൂൾസ് ആൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു ഭാഗം, ഡീസൽ മെക്കാനിസം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം, പിന്നെ ലൈൻ ട്രെയിനിങ്, ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പൊ ജനറൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ ഓടുമ്പോൾ രണ്ട് കണ്ടീഷനിലാണ് ഓടുന്നത്. ഒന്ന് നോർമൽ വർക്കിങ്ങും പിന്നെ ഒന്ന് അബ്നോർമൽ വർക്കിങ്ങും. അപ്പൊ നോർമൽ വർക്കിങ്ങിൽ ഓടുന്നതിന് അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്, അത് വെറുതെ ഓടുകയല്ല, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അബ്നോർമൽ വർക്കിംഗ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയിൽ എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെ നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, അബ്നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, ഈ സമയത്തൊക്കെ വളരെ റിട്ടണായിട്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ ഓരോ ജീവനക്കാരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് നിയമം ഏത് സാഹചര്യത്തിലും നമ്മൾ ഒബേ ചെയ്തിരിക്കണം. അപ്പൊ ജനറൽ റൂൾസ് അതിനെയാണ് അതിനെ സംബന്ധിച്ചാണ്, നോർമൽ വർക്കിങ്ങിനെയും അബ്നോർമൽ വർക്കിങ്ങിനെയും സംബന്ധിച്ചാണ് ജനറൽ റൂൾസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് സിഗ്നൽസ് ആണ്. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക ഘടകമാണ് സിഗ്നൽസ്. അത്ര പ്രാധാന്യമാണ് സിഗ്നൽസിനുള്ളത്. കാരണം ലോക്കോ ട്രെയിൻ മൂവ്മെന്റിന്റെ ഓരോ കാര്യങ്ങളും ലോക്കോ പൈലറ്റിന് കൺവേ ചെയ്ത് കൊടുക്കുന്നത്, എത്ര സ്പീഡ്, പിന്നെ അതിന്റെ എല്ലാ മൂവ്മെന്റും കൺവേ ചെയ്ത് കൊടുക്കുന്ന സിഗ്നലുകൾ വഴിയാണ്, ആ മെസ്സേജുകൾ വരുന്ന സിഗ്നലുകൾ വഴിയാണ്. അപ്പൊ നോർമൽ വർക്കിങ്ങിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, സിഗ്നലിനെ എങ്ങനെയാണ് പഴയ ലോക്കോ പൈലറ്റുമാർ കൺസിഡർ ചെയ്തിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈറോഡിൽ നിന്നാണ് എന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈറോഡിൽ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ ആണ്, ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ആദ്യം കയറുകയാണ്. അപ്പൊ പഴയ ഒരു തമിഴ്നാട്ടിലെ ഒരു പഴയ ഡ്രൈവറാണ്, സ്റ്റീമിൽ നിന്ന് കൺവെർഷൻ വന്ന പഴയ ഡ്രൈവറാണ്. അപ്പൊ യാർഡിലിരുന്നു, ഈറോഡ് യാർഡിലിരുന്നു, കുറെ സമയം കഴിഞ്ഞ് ഗുഡ്സ് ട്രെയിൻ ആണല്ലോ, പെട്ടെന്നൊന്നും സിഗ്നൽ ഇടത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ സിഗ്നൽ ഇട്ടു. സിഗ്നൽ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുതു, സിഗ്നലിനെ തൊഴുതു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് സാറേ ഇങ്ങനെ സിഗ്നലിനെ തൊഴുതു എന്നാണ് ചോദിച്ചപ്പം, നമ്മ കടവുൾ താനേ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തമാശയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്. ഒന്നൊരു പ്രസന്ന ഭാവമുണ്ട്, പ്രസന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്കെല്ലാം ചെയ്തു തരും. അപ്പൊ സിഗ്നൽ പച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രസന്ന ഭാവമാണ്, അപ്പൊ നമുക്ക് എത്ര വേഗതയിൽ വേണേലും കടന്നു പോവാം. സിഗ്നൽ മഞ്ഞയായി കഴിഞ്ഞാൽ നമുക്കൊരു താക്കീത് തരികയാണ്, അപ്പുറത്ത് ഡേഞ്ചർ ഉണ്ടാവും, ശ്രദ്ധിക്കുക എന്നുള്ള ഒരു താക്കീതാണ് മഞ്ഞയിലുള്ളത്. ചുമപ്പാണ് വരുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നീ ഇവിടെ നിർത്ത് എന്നാണ് ദൈവം പറയുന്നത്, ഇവിടെ നിർത്ത്. റെയിൽവേയിൽ പറയുന്നത് സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് ദ ഫുട്ട് ഓഫ് ദ സിഗ്നൽ എന്നാണ് പറയുന്നത്. ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാൽ ചുവട്ടി കൊണ്ട് നിർത്തണം, മനസ്സിലല്ലേ? അതാണ് ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ കാൽ ചുവട്ടിന് അപ്പുറത്തേക്ക് പോയാൽ ആക്സിഡന്റ് ആണ്. കാൽ ചുവട്ടിന് അതല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, സിഗ്നൽ പാസ് ചെയ്തു, ആർക്കും ഒന്നും വന്നില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനെ സ്പാഡ് എന്നാണ് റെയിൽവേയിൽ പറയുന്നത്. സിഗ്നൽ പാസിംഗ് അറ്റ് ഡേഞ്ചർ, സർവീസിൽ നിന്ന് റിമൂവലാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത് ആ ചോപ്പ് സിഗ്നലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചോപ്പ് സിഗ്നലിൽ ഒരല്പം ഓവർഷൂട്ട് ചെയ്ത് നിന്നാൽ മതി സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുക. അത് എത്ര കൊല്ലത്തെ സർവീസ് ഉള്ള, നാളെ റിട്ടയർ ചെയ്യുന്ന ആളാണെങ്കിലും റിമൂവൽ ഫ്രം സർവീസ് ആണ് കൊടുക്കുക. അത്ര സേഫ്റ്റിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങള് അവിടെ 10 മാസത്തെ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ ഒരു ട്രെയിനിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഡ്ക്വാർട്ടറിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, ഡ്യൂ ടു അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ നിങ്ങളുടെ ട്രെയിനിങ് ഇവിടെ വെച്ചിട്ട് 3 മാസത്തേക്ക് കുറച്ചിരിക്കുന്നു. 10 മാസത്തെ ട്രെയിനിങ് 3 മാസത്തേക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പോകളിൽ നിന്നും വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആളില്ല, അപ്പൊ ട്രെയിനുകൾ വെയിറ്റ് ചെയ്യാണ് ക്രൂവിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ 10 മാസത്തെ ട്രെയിനിങ് ഇട്ട് കഴിഞ്ഞാൽ അത് നീണ്ടുപോകും, അതുകൊണ്ട് 3 മാസത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ടീസ് ആണ്. ഞങ്ങളെല്ലാവരും റെയിൽവേ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സേഫ്റ്റി കാറ്റഗറിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 10 മാസത്തെ ട്രെയിനിങ് വേണമെന്നുള്ള അവർ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. എന്നിട്ടും ആളില്ല എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് സേഫ്റ്റി കാറ്റഗറിയിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിനെ അവർ ചുരുക്കി കളയാണ്. ഇത് 3 മാസത്തേക്ക് ചുരുക്കുകയാണ് ഇത്. എന്നിട്ട് 3 മാസം 10 മാസത്തെ ട്രെയിനിങ് സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിച്ചു പോകണ ഇത്. അപ്പൊ ഈ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ ഞാൻ റെയിൽവേ കയറുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അത് 1986 കേട്ട ആ വാക്ക് 2022 റിട്ടയർ ചെയ്യുന്നത് വരെയും കേട്ടു. ഇപ്പൊ എന്റെ പിന്നിലെ തലമുറകളും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല, അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാനുള്ള ആളില്ല. നമ്മൾ ലീവിന് ചെന്നാൽ സുഖമില്ലാതെ സിക്കിന് റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ മുമ്പിലിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അങ്ങനെയല്ല നോക്കേണ്ടത്, വേറെ ഒന്നുമില്ല. പേഷ്യന്റിന്റെ അസുഖമാണ് ചോദിക്കേണ്ടത്. ഡോക്ടർ ആദ്യം ചോദിക്കും ലോക്കോ പൈലറ്റ് ആണോ എന്ന് ചോദിക്കും. ലോക്കോ പൈലറ്റ് ആണെങ്കിൽ സിക്ക് ലീവ് തരത്തില്ല, മരുന്ന് തരാം, മരുന്നും കഴിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെ ഇതെല്ലാം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ കാരണമാണ്. ലീവ് ഇല്ല, സിക്കില്ല, അങ്ങനെ എന്ത് കാര്യത്തിന് ഇരുന്നാലും ഈ ഒരു അവസ്ഥ ഞങ്ങൾ അന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകള് പഠിച്ചിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇല്ലേ? റെയിൽവേ ആണ് ഈ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ.
4: അതെ അതെ.
3: ആ റെയിൽവേയില് എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റിന്റെ തസ്തികയിൽ മാത്രമല്ല വേക്കൻസി ഉള്ളത്, എല്ലാ തസ്തികകളിലും ഇഷ്ടംപോലെ വേക്കൻസികൾ അൺഫിൽഡ് ആയിട്ട് കിടക്കുകയാണ്, വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഈ അവൾക്ക് ആർക്കും ജോലി കൊടുക്കാതെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഇപ്പം 10 പേര് ചെയ്യേണ്ട ജോലി 6 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 6 പേരുടെ വർക്ക് ലോഡ് എത്ര കൂടും? അതെ, ഇപ്പൊ സ്റ്റേഷനറി ജോലി ഇരിക്കുന്ന ആൾക്കാരാണ്, ക്ലർക്കുമാര്, ഓഫീസ് സൂപ്രണ്ടർ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ഡിലേ ആകും അല്ല പെൻഡിങ് ആകുമെന്നേ ഉള്ളൂ. പക്ഷെ ലോക്കോ പൈലറ്റുമാരിൽ വർക്ക് ലോഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുകളാണ് ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ആൾക്കാർ മരിക്കുകയാണ്, ആക്സിഡന്റ് പോലും മരിക്കുക. അല്ലെങ്കിൽ നാഷണൽ പ്രോപ്പർട്ടിയാണ് റെയിൽവേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കുറച്ച് ആൾക്കാരെ ചെയ്യാതിരിക്കുന്ന മൂലം. ഇതാണ് റെയിൽവേകൾ. പിന്നെ ഞാൻ താങ്കൾ ചോദിച്ച മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ഈറോഡിലേക്ക് ഈ 3 മാസത്തെ ഇൻകംപ്ലീറ്റ് ട്രെയിനിങ്ങുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഈറോഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈറോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണെന്നാണ് പറയുന്നത് റെയിൽവേയുടെ. അതിന് മാത്രം സ്റ്റാഫും ഡീസൽ പിന്നെ വർക്ക്ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സംഭവമാണ് ഈറോഡ്. അപ്പം അവിടെ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴെല്ലാം പഴയ ലോക്കോ പൈലറ്റുമാരാണുള്ളത്. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. ലോക്കോ പൈലറ്റ് ഇപ്പൊ അടുത്ത കാലത്താണ് മാറ്റിയത്, ഡെസിഗ്നേഷൻ മാറ്റി. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ സ്റ്റീം സർപ്ലസ്, സ്റ്റീം വന്നപ്പോൾ അബോളിഷ് ചെയ്യല്ലോ, സ്റ്റീം സർപ്ലസ് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ അതിനകത്തേക്ക് കയറ്റിയ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറെ ആൾക്കാർ ഡയറക്റ്റ് വന്ന ആൾക്കാരുണ്ടായിരുന്നു അന്ന്. പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻ എന്ന് പറഞ്ഞു, അവർക്കൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു കപ്പാസിറ്റി. അതല്ലാതെ താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറെ പേരുണ്ട്, അവരൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ റെയിൽവേയിൽ കയറുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തില്, ഡ്യൂട്ടിയിൽ ഗുഡ്സ് ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂർ അങ്ങനെ നീളുകയാണ്. നമുക്ക് റിലീഫ് കിട്ടത്തില്ല, ഇങ്ങനെ മണിക്കൂർ കണക്കിന് വർക്കിംഗ് അവേഴ്സ് നീണ്ടോണ്ടിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡയറക്ട് റിക്രൂട്ടേഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ് വന്നു വരാം. അപ്പൊ ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് വണ്ടികൾ നിർത്താം എന്നൊരു തീരുമാനം എടുത്തിട്ട് 10 മണിക്കൂറിൽ റെസ്റ്റ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി, റെസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യണം. അത് ഏത് സ്റ്റേഷനിലായാലും, ഇപ്പം കാഞ്ഞിക്കൂടോ വാളേറിൽ ഇവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് 10 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തും. ഗുഡ്സ് ട്രെയിനുകളാണ്,
2: പ്രശ്നമില്ല.
3: അതെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കിട്ടുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ്. റെയിൽവേയുടെ പിന്നെ ബാക്കിയുള്ള പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഈ ഗുഡ്സ് ട്രെയിനിന്റെ വരുമാനം കൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ അത്ര വലിയ റവന്യൂ ആണ് വരുന്നത്, ഗുഡ്സ് ട്രെയിനിൽ നിന്ന് വരുന്നത്. അപ്പം ആ വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ്. 2 പേരെ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്താണ് ഇത്രയും 200,000 രൂപയുടെ വണ്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ വണ്ടികൾ വഴിനീളം നിൽക്കാൻ തുടങ്ങി, മാസങ്ങളോളം നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ സസ്പെൻഷൻ, ചാർജ് ഷീറ്റുകൾ, ഇൻക്രിമെന്റ് കട്ട്, പ്രൊമോഷൻ വിത്തുകളുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം ഞങ്ങൾ കോടതിയിൽ പോയി, സി എ ടിയിൽ പോയി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ റെയിൽവേ പറഞ്ഞു, കോടതി അന്നേരത്തേക്ക് ഭയങ്കര മോശം രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എന്താണിത്, ഒരു സ്വതന്ത്ര രാജ്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത്, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാർ, സേഫ്റ്റി കാറ്റഗറിയിലുള്ളവർ ഇതുപോലെ 12, 14, 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ കോടതി തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഞങ്ങൾ സാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവരുടെ വർക്കിംഗ് ഹേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല, കുറേശ്ശെ കുറേശ്ശെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ 10 മണിക്കൂറാക്കാം. അപ്പോഴും 8 മണിക്കൂർ പറയുന്നില്ല. ഞാൻ 1986 റെയിൽവേയിൽ കയറുന്നത്. 1886, അതിന് കൃത്യം 100 വർഷത്തിന് മുമ്പാണ് ചിക്കാഗോയിൽ മനുഷ്യൻ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിശ്രമത്തിന് 8 മണിക്കൂർ വിനോദത്തിനും വേണ്ടിയിട്ട് സമരം ചെയ്ത് വെടിയേറ്റ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 8 മണിക്കൂർ ആലോചിക്കുന്നില്ല. അപ്പോഴും പറഞ്ഞ 10 മണിക്കൂറാക്കാന്ന് പറയുന്നത് ഞങ്ങള്. ഇന്നും ആ സമയം 11 മണിക്കൂറാണ്. ഇന്നും 11 മണിക്കൂറാണ് ആ സമയമാക്കിയിരിക്കും. ഇന്നും 10 മണിക്കൂറാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അന്നേരം ഗുഡ്സിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സിനകത്ത് നൈറ്റ് ഡ്യൂട്ടി, എല്ലാവരും ഈ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ചെല്ലുന്നത് കൊണ്ട് ആർക്കും ഉറക്കം നിന്നുള്ള ശീലമില്ല. വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടോ, വല്ല അമ്പലപ്പറമ്പില് വല്ല ബാലയോ നാടകമോ കാണാനൊക്കെ പോയിട്ടുള്ള പരിചയം മാത്രമുള്ള ഉറക്കം നിന്ന്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ദിവസം 7 ദിവസം ഒക്കെ നൈറ്റ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗുഡ്സ് ട്രെയിൻ അല്ലേ, താങ്കൾ പറഞ്ഞ പോലെ എവിടെങ്കിലുമൊക്കെ കാട്ടിന്റെ അവിടെ ഇവിടെ ആയിരിക്കും പിടിച്ചിടുന്നത്, ഒരു കടയൊന്നും ഉണ്ടാകത്തില്ല, പോക്കറ്റ് പൈസ ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ മാർഗം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു എന്റെ ഗുഡ്സിന്റെ ഓർമ്മകൾ.
4: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് നമ്മളോട് ജീവിത അനുഭവങ്ങൾ തന്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: അപ്പോ സാറ് പറയുന്നുണ്ടായിരുന്നു VRS എടുത്ത് വരികയാണ് എല്ലാരും, ആരും തന്നെ കംപ്ലീറ്റ് ചെയ്യാറില്ല, എല്ലാരും VRS എടുത്ത് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കാരണം, അത്രയ്ക്കും ഹെക്ടിക് ജോബ് ആണല്ലേ. അപ്പൊ 1,000 ആൾക്കാർ അവരുടെ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു, പക്ഷെ അത് ഓടിക്കുന്ന വ്യക്തിക്ക് അത്ര അങ്ങ് നല്ലതല്ല അല്ലേ സാറെ.
3: അതുകൊണ്ട്
2: ഓക്കെ, അപ്പോ ഇനി ഗുഡ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് മെയിൽ അതുപോലെ തന്നെ പാസഞ്ചർ അല്ലെ, അങ്ങനെയൊക്കെ ആ വണ്ടികളും ഓടിച്ചിട്ടുണ്ടാവും.
3: എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും, അത് ഇതിന്റെ പ്രൊമോഷൻ ആണ്. ഗുഡ്സ് ട്രെയിനിൽ നിന്നുള്ള അടുത്ത പ്രൊമോഷൻ ആണ് മെയിൽ ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിൻ കഴിഞ്ഞാൽ അടുത്തത് മെയിൽ എന്ന് പറയും. പണ്ട് ഈ ട്രിവാൻഡ്രം

0: ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിളുണ്ട്. ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ്, സമയമുണ്ട്, ഇന്ന സമയത്ത് ഇന്ന സമയത്ത് പോകും എന്നൊക്കെയുള്ള ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ആ വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. വുഡ്ഷൈനെ സംബന്ധിച്ചുള്ള അങ്ങനെ ടൈം ടേബിൾ ഒന്നുമില്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടൈം ടേബിൾ ഇല്ല. ടൈം ടേബിൾ ഇല്ലാതെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്തൊക്കെ ഇതിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾ ഒരു ഇവിടുന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ പല സ്റ്റേഷനുകളും ചെറിയ ചെറിയ സ്റ്റേഷനുകളുടെയൊക്കെ ലൂപ്പ് ലൈനുകൾ എന്ന് പറയും. ഈ ലൂപ്പ് ലൈനിലൊക്കെ ഓരോ വുഡ് ട്രെയിനുകൾ ഉണ്ടാവും. അത് ഒരു പാസേജ് എന്നാണ്, റെയിൽവേ വഴി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പാസേജിന് വേണ്ടിയിട്ട്. ഒരു എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് തള്ളി അടുത്ത സ്റ്റേഷൻ കൊണ്ടുവരുത്തും. പിന്നെ അങ്ങനെ അതാണ്. അതപ്പോ ഇതിന് പക്ഷേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ആശ്വാസമാണ് അതിനകത്തുള്ളത്. എങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയാണ്.
1: കണ്ടിന്യൂസ്
0: നൈറ്റ് ഡ്യൂട്ടി, 4 നൈറ്റ് 5 നൈറ്റ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഔട്ട് സ്റ്റേഷനിലൊക്കെ നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടെ റെസ്റ്റും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ്.
1: ഇപ്പൊ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും ലോക്കോ പൈലറ്റിന്? ഇപ്പോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം? അങ്ങനെ
0: ഇല്ല, ഓരോരുത്തർക്കും ഒരു ബീറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ പാലക്കാട് ഡിപ്പോയിലാണ്. അവിടെ ഒരു ക്രൂ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തസ്തികളുണ്ട്. അങ്ങനെ ആ റണ്ണിങ് സ്റ്റാഫിന്റെ ഓഫീസാണ് ക്രൂ ബുക്കിംഗ്. അത് എല്ലാ ഇപ്പൊ പാലക്കാട് ഡിവിഷനിൽ പാലക്കാട്ടുണ്ട്, ഷൊർണൂരുണ്ട്, കാലിക്കട്ടുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇത്ര സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഉള്ളത് തിരുവനന്തപുരം ഡിവിഷൻ, അപ്പുറത്ത് തിരുവനന്തപുരം ഡിവിഷനിലാണ് എറണാകുളം, കൊല്ലം, അങ്ങനെ അവിടെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ക്രൂ ബീറ്റ് ഉണ്ട്. ഇപ്പം പാലക്കാട്ടിലെ പാലക്കാട്ടുള്ള എക്സ്പ്രസ് ലോക്കോ പൈലറ്റുമായി വർക്ക് ചെയ്യേണ്ട പാലക്കാട് ടു മംഗലാപുരം, പാലക്കാട് ടു എറണാകുളം, പാലക്കാട് ടു ഈറോഡ്, പാലക്കാട് ടു ഡിണ്ടിഗൽ, ഈ 4 സെക്ഷനാണ് ഞങ്ങൾക്ക് വർക്കുന്നത്. അപ്പം അവിടുന്ന് ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പാലക്കാട് വന്ന് ഇറങ്ങും. പാലക്കാട് നിന്ന് ഞങ്ങളെടുത്ത് ഈറോഡിൽ ചെല്ലും. ഈറോഡിൽ നിന്ന് വേറൊരാളെടുത്ത് ജോലാർപട്ടയ്ക്കോ ചെന്നൈയിലേക്കോ പോകും. അങ്ങനെ ആ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
1: ഒരുപാട് പേര് ഓടിച്ച്
0: ഒരുപാട് പേര് കേരള എക്സ്പ്രസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്രയോ കുറവ് മാറി മാറിയാ പോകുന്നത്.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ബ്രേക്ക്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: വെൽക്കം ബാക്ക്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ.
3: പണ്ടൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കാണാറില്ല. ഒരു വളയം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഓടി ഒരു വളയം വാങ്ങിക്കുന്നത്, വളയം ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും എന്താണ് അതിൽ എന്താണ്?
4: അത് ആദ്യകാലത്തെ സിഗ്നൽ സംവിധാനത്തിനകത്തുള്ളതാണത്. ടോക്കൺ ഏരിയ എന്നാണ് പറയുന്നത്, ടോക്കൺ. അതായത് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു അതോറിറ്റി വേണം, ചുമ്മാതെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പാലക്കാട് ഒന്ന് എനിക്ക് പറടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് അടുത്ത് വാളയാറുണ്ട്, വാളയാറിൽ നിന്ന് കഞ്ഞിക്കോട്ടിലേക്ക് പോകണം. എനിക്ക് ഈ വാളയാർ സ്റ്റേഷൻ വിട്ട് ആ മറ്റേതിന്റെ പേര് മെയിൻ ലൈൻ എന്നാണ് പറയുന്നത്, ആ ലൈനിലേക്ക് ഇറങ്ങുന്നതിന് എനിക്കൊരു അതോറിറ്റി വേണം. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട്. ആ സിഗ്നൽ പച്ച നിറത്തിൽ വരുന്നതാണ്, അതാണ് എന്റെ അതോറിറ്റി. അന്ന് ഇങ്ങനത്തെ സിസ്റ്റം അല്ല, ബ്ലോക്ക് റിസ്പോൺസുകൾ വേറെ രീതിയിലുള്ളതാണ്, ടോക്കണാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ഒരു ചൂരല്, അത് ഈ കനമുണ്ട് അതിന്, അതിന്റെ ഒരു 4 ഇഞ്ച് ഇതായിട്ട് ചുറ്റി ചുറ്റി വെക്കും. ചുറ്റി വെച്ചിട്ട് അതിന്റെ താഴെ ഒരു പിടി ഉണ്ടാവും, താഴെ ഒരു പിടി ഉണ്ടായിട്ട് അതിനകത്ത് ഒരു പൗച്ച് വെച്ചിട്ടുണ്ട്, പൗച്ചുണ്ട് ലെതർ ബാഗ് പോലെ. അതിനകത്ത് ഒരു മെറ്റൽ ടോക്കൺ ഉണ്ട്, വളയത്തിലൊരു മെറ്റൽ ടോക്കൺ. അപ്പൊ ആ മെറ്റൽ ടോക്കണിനകത്ത് നമ്മുടെ സ്റ്റേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ വാളയാറാണെങ്കിൽ WR എന്നാണ് സ്റ്റേഷന്റെ കൂടെ, കഞ്ഞിക്കോടിന്റെ KJKD എന്നാണ്. അപ്പൊ WR KJKD, എന്നിട്ട് അതിന്റെ താഴെ ഒരു നമ്പരും എഴുതി വെക്കും, ഒരു കോഡ് നമ്പരും, ടോക്കന്റെ നമ്പർ. അതാണ് എന്റെ അതോറിറ്റി, മനസ്സിലല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിർത്തുന്ന സ്റ്റേഷനാണ് നമുക്ക് വണ്ടിക്ക് സ്പീഡ് കുറവാണെങ്കിൽ പിക്കപ്പ് ചെയ്തിരിക്കുക. പക്ഷെ റൺ ത്രൂ പോകുന്ന വണ്ടികളുണ്ട്, 100 കിലോമീറ്റർ സ്പീഡ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും ഒന്നും നിർത്തത്തില്ല. ഇപ്പം വാളയാർ നിർത്തത്തില്ല, കഞ്ഞിക്കോട് നിർത്തത്തില്ല, അല്ലെ അപ്പുറത്ത് പോയിട്ട് ലക്കിടിയിൽ നിർത്തില്ല, അങ്ങനെയുള്ള സ്റ്റേഷനിലും നിർത്തത്തില്ല, മെയിൻ സ്റ്റേഷനിൽ
5: നിർത്തും.
4: നിർത്തുമ്പോഴത്തേക്ക് ഇയാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ സ്റ്റാഫ് ഈ ചൂരലിന്റെ വളയങ്ങന്റെ പിടിയുണ്ട്, ഈ പിടി ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ പന്തവും കത്തിച്ചു പിടിക്കും രാത്രിയിൽ. കാരണം ആളിനെ തിരിച്ചറിയണമല്ലോ. അന്ന് ഈ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ മാത്രമേ റൂമിൽ ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ, മാത്രമല്ല നമ്മൾ ദൂരെ നിന്ന് വരികയാണ്. ദൂരെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഇയാൾ നിൽക്കുന്നതിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അതിനാണ് ഒരു കയ്യിൽ പന്തവും ഒരു കയ്യിൽ ഈ ടോക്കണും പിടിച്ചോണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്, എക്സ്പ്രസ് ഡ്രൈവർ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇയാൾ ആദ്യം ടോക്കൺ കാണുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയ്ക്കും, പവർ കുറയ്ക്കും. ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഫുൾ സ്പീഡിൽ അങ്ങോട്ട് അടിക്കും, പെട്ടപ്പെട്ട എന്ന് പറഞ്ഞുണ്ട് 8 ഡീസൽ എഞ്ചിന്. അപ്പൊ ഈ മാളങ്ങളിൽ നിന്ന് സർപ്പം പുറത്ത് ചാടുന്നത്, പണം പിരിച്ച് സർപ്പം ചാടുന്ന പോലാണ് ഈ അതിനകത്തെ സ്മോക്ക്, കരിപുക പുറത്തേക്ക് ചാടുന്നത്. ഈ വണ്ടിയാണെങ്കിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരുമ്പോഴത്തേക്ക് ഡീസൽ എഞ്ചിനൊക്കെ ചില ലോങ് ഹുഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുണ്ട്, അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെട്ടി വറച്ചോണ്ടിരിക്കും, ഭയങ്കര വേഗതയായിരിക്കും. ഈ നിൽക്കുന്നയാള് ഈ ട്രെയിനോട് അടുത്ത് ചേർന്നാണ് നിൽക്കേണ്ടത്, അവനൊരു മനുഷ്യനാണല്ലോ. ഈ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. ഇയാൾ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇത്ര 100 കിലോമീറ്റർ വേഗതയിൽ ഈ ഭാരമുള്ള സാധനമാണ് പിടിക്കുന്നത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്കിത് കൈയുടെ ഈ ഭാഗത്ത് അടി വരും. അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇവിടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും, ലാത്തിക്ക് അടി കിട്ടുന്നവരാണ് ഇവിടെ അടി കിട്ടി കഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ട് ചിലപ്പോൾ എല്ലാം മിക്കവാറും ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ടാരുന്നോ അടി വരില്ല. അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഞാൻ കൈ അകത്തോട്ട് ഇട്ട ഉടനെ ഇയാള് പിടിപെടണം, ഇയാൾ ടോക്കണിൽ പിടിപെടണം, അപ്പോഴേ എനിക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിടിപെടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ വെയിറ്റ് എന്റെ കയ്യിൽ വന്ന് വീഴും. അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഡിസ്ലൊക്കേഷൻ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്, ഓരോ ജോയിന്റുകളിലൊക്കെ. അതാണ് ആ ടോക്കൺ എന്ന് പറയുന്ന കഥ. അതിപ്പോഴില്ല, ഇപ്പൊ അത് മാറി, ഇപ്പൊ സിഗ്നൽ സിസ്റ്റം ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി.
2: രാജഗോപാൽ സാറിന്റെ അനുഭവങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: വെൽക്കം ബാക്ക്. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
1: ഇപ്പൊ പല ട്രെയിനുകളും വൈകുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, യാത്രക്കാർ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്ര മണിക്കൂർ വൈകി, ചിലതൊക്കെ ഒരു ദിവസം വൈകി ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ വൈകി പോകുന്നത്?
2: ട്രെയിൻ വൈകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പം ഏതെങ്കിലും ഗുഡ്സ് ട്രെയിനുകൾ പാളം തെറ്റി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. ചിലപ്പം ഈ നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് റെയിൽ ട്രാക്ക് വാഷ് ഔട്ടായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. പിന്നെ എഞ്ചിൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, എഞ്ചിനൊക്കെ ഓടിപ്പോകുന്ന വണ്ടിയുടെ എഞ്ചിൻ ഉണ്ട്, എഞ്ചിൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എഞ്ചിൻ കൊണ്ടുവന്ന് മാറ്റി, അപ്പോഴത്തേക്ക് ഈ വണ്ടി ആ ഫെയിലായ വണ്ടിയുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ മറ്റു വണ്ടികളുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടികളൊക്കെ കയറ്റിവിടും. ഇത് ഇങ്ങനെ ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ കൂടെ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുൻപിലുള്ള ട്രെയിൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഉള്ളതൊക്കെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയും. ഓട്ടോമാറ്റിക് ഏരിയ ചെന്നൈ വേറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ ട്രെയിൻ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോകുന്ന ട്രെയിൻ വഴിയിൽ എന്തെങ്കിലും കേടായി വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം നമ്മുടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ, ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 130% കൂടുതലാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രെയിൻ കപ്പാസിറ്റിയെ, പിന്നെ റെയിൽ കപ്പാസിറ്റിയെക്കാരും ട്രാക്ക് കപ്പാസിറ്റി 130% കൂടുതലാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലൈനോ ക്വാഡ്രപ്പിൾ ലൈനോ മൾട്ടിപ്പിൾ ലൈനുകളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
0: ഈ ലോക്കോ പൈലറ്റിന്റെ റൂമിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം, സാഹചര്യം അതൊക്കെ കിട്ടാറുണ്ടോ? അത് ഫുൾ ടൈം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും, എങ്ങനെയാണ്?
2: ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ. ഒന്ന്, യൂറിൻ പാസ് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ലേഡി ലോക്കോ പൈലറ്റ്സിന് ഇപ്പോൾ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ മാസത്തിൽ പീരീഡ്സ് ഒക്കെ ആകുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് പോകണമെങ്കിൽ, ഞങ്ങൾ ആണുങ്ങളൊക്കെയാണെങ്കിൽ തീരെ നിർബന്ധമില്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ട്രാക്കിൻ്റെ അവിടെ ആൾക്കാർ പോയാലും സാരമില്ല ആൾക്കാർ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുണ്ട് എന്തെങ്കിലും നിർവഹിക്കേണ്ടി വരും. പക്ഷെ ഇതില്ലാത്തത്, ഇത്രയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു എഞ്ചിനിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാതിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ, ഞങ്ങൾക്ക് ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കാറ്റഗറിക്കൽ യൂണിയനാണ്. വർഷങ്ങളായിട്ട് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെച്ചു തരണമെന്നുള്ളത്. ഇപ്പൊ വളരെ അത്യപൂർവമായിട്ട് അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ടെന്ന് പറയുന്നു, ഒന്ന് രണ്ട് ലോക്കുകളിലുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനും നമുക്ക് യാതൊരു തരത്തിലുള്ള സമയവും തന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് പോയിട്ടുള്ള ഒരുപാട് പേർക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട്, ചാർജ് ഷീറ്റും പണിഷ്മെന്റും കിട്ടിയിട്ടുമുണ്ട്. പിന്നെ റണ്ണിങ്ങിന്റെ സമയത്ത്, ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ട്രെയിൻ പോകുന്നു, കണ്ണൂർ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി നേരിയെ, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഭക്ഷണം മേടിച്ചു. ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ ആകെ കണ്ണൂർ ആ വണ്ടി നിർത്തുന്നത് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് സമയത്ത് കണ്ണൂർ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് അപ്പം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് സിഗ്നൽ ഇട്ടിരിക്കും, വണ്ടി പോകണം. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 3 മിനിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ മംഗലാപുരത്തിലാണ്, മനസ്സിലായില്ലേ? ഇടയ്ക്കുള്ള സ്റ്റേഷനിലൊക്കെ പിന്നെ ഓരോ മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനോ ബാക്കിയുള്ളതിലേക്ക്, കാരണം നമുക്ക് പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. സിഗ്നലാണല്ലോ ഏറ്റവും പ്രശ്നം. സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുന്നു. ട്രാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എഞ്ചിനീയറിംഗ് സ്റ്റാഫ്, ട്രാക്കിന്റെ റിപ്പയറിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പൊ നമുക്ക് കോഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് തന്നിരിക്കും, അതിനകത്തുണ്ട് ഇത്രാമത്തെ കിലോമീറ്റർ മുതൽ ഇത്രാമത്തെ കിലോമീറ്റർ വരെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ ഇത്ര സ്പീഡിൽ, സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ആ സ്പീഡിൽ അവിടെ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അഡ്ഹിയർ ചെയ്യണം. അപ്പോൾ ഇതിനെ, ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, ഭക്ഷണം കഴിക്കാനോ ബാക്കിയുള്ളതിനൊന്നും സമയം ഉണ്ടാകത്തില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം തരണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
0: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്, തന്റെ ഒഫീഷ്യൽ ലൈഫിലെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. പക്ഷേ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതൊക്കെയായിട്ട് വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. അദ്ദേഹത്തോട് ഒരു നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച

0: ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Law Point, know your rights.
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ആയില്യാനിട്ട് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ എന്താണ് ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ദൈവതുല്യരായി നമ്മൾ കാണുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അല്ലെ. അവരുടെ കയ്യിലേക്ക് നമ്മുടെ ജീവൻ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോഴുണ്ടല്ലോ, അവരവരുടെ അറിവും കഴിവും എല്ലാം ഉപയോഗിച്ച് നമ്മളെ ചികിത്സിച്ച് നമ്മുടെ അസുഖമൊക്കെ മാറ്റി ഭേദമാക്കുമെന്നൊരു ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത് അല്ലെ. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില ആശുപത്രികളുടെയോ അല്ലെങ്കിൽ ചില ഡോക്ടർമാരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത അശ്രദ്ധ കാരണം രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ നമ്മൾ പല വാർത്തകളിലും കാണാറുണ്ട്. ഇതിനെയാണ് നിയമരംഗത്ത് മെഡിക്കൽ നെഗ്ലിജൻസ് അഥവാ ചികിത്സാ പിഴവ് എന്ന് വിളിക്കാറ് അല്ലെ. എല്ലാ ചികിത്സാ പരാജയങ്ങളും ചികിത്സാ പിഴവായിട്ട് മാറില്ല എന്നൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അതായത് ഒരു ഡോക്ടർ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പരമാവധി ശ്രമിച്ചിട്ടും രോഗി മരണപ്പെടുകയോ അല്ലെങ്കിൽ അസുഖം മാറാതിരിക്കുകയോ ചെയ്താൽ അതൊരു പിഴവല്ല. എന്നാൽ ഒരു രോഗിക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ പരിചരണത്തിൽ, ഡ്യൂട്ടി ഓഫ് കെയർ, ആ ഒരു അടിസ്ഥാനപരമായ പരിചരണത്തിൽ വരുത്തുന്ന വീഴ്ചയാണ് ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ആകുന്നത്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സർജറി ചെയ്യുന്ന സമയത്ത് ശരീരത്തിനുള്ളിൽ കത്തറുകയോ പഞ്ഞിയോ മറന്നു വെക്കുക, തെറ്റായ ഗ്രൂപ്പിലെ രക്തം മാറ്റിവെക്കുക, അലർജി ഉണ്ടാക്കുന്ന മരുന്ന് മുൻപ് എഴുതി വെച്ചിട്ടും അത് ശ്രദ്ധിക്കാതെ വീണ്ടും നൽകുക, അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിക്ക് കൃത്യസമയത്ത് അടിയന്തര ചികിത്സ നൽകാതിരിക്കുക എന്നിവയൊക്കെയാണ് കടുത്ത ചികിത്സാ പിഴവുകളായിട്ട് പറയാറുള്ളത്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഇതിനെതിരെ സിവിൽ കേസും അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 106(1) പ്രകാരം ഡോക്ടറുടെ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് റാഷ് ഓർ നെഗ്ലിജന്റ് ആക്ട്, അതിൽ ക്രിമിനൽ കേസും എടുക്കാനായിട്ട് നിയമവ്യവസ്ഥയുണ്ട്. ഇതിന്റെ കൂടുതൽ നിയമവശങ്ങളിലേക്കാണ് ഇന്നത്തെ ലോ പോയിന്റ് സഞ്ചരിക്കുന്നത്. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് ആ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം സംസാരിച്ചത് ചികിത്സാ പിഴവുകളുടെ നിയമപരമായ പശ്ചാത്തലത്തെ കുറിച്ചായിരുന്നു. ഇനി ഇന്ത്യയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC അംഗീകരിച്ചിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള രോഗികളുടെ അവകാശ പത്രിക അഥവാ പേഷ്യൻസ് റൈറ്റ്സ് ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുക എന്നതിനപ്പുറം നമുക്ക് ചില അവകാശങ്ങൾ ഉണ്ടെന്ന കാര്യം പലരും മറന്നു പോവാറുണ്ട്. ഒരു രോഗിക്കും അവരുടെ ബന്ധുക്കൾക്കും തങ്ങൾക്ക് നൽകുന്ന ചികിത്സ എന്താണെന്ന് കൃത്യമായി അറിയാനുള്ള ഒരു അവകാശമുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് രോഗിയുടെ അസുഖം എന്താണ്, ഏത് മരുന്നാണ് നൽകുന്നത്, സർജറി ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, ഇതിന് എത്ര ചെലവ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം രോഗിയെയോ ബന്ധുക്കളെയോ ലളിതമായ ഭാഷയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആശുപത്രി അധികൃതർ ബാധ്യസ്ഥരാണ് എന്നാണ്. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മുഴുവൻ കേസ് ഷീറ്റും ലാബ് റിപ്പോർട്ടുകളും ഡിസ്ചാർജ് സമ്മറിയും ചോദിച്ചു വാങ്ങാനായിട്ട് രോഗിക്ക് പൂർണ്ണ അവകാശവും വരുന്നുണ്ട്. ഇനി മറ്റൊരു ഡോക്ടറുടെ സെക്കൻഡ് ഒപ്പീനിയൻ, ആ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടണം എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ രേഖകൾ നൽകാൻ ആശുപത്രി തയ്യാറാകണം. മാത്രമല്ല ചികിത്സാ ബില്ലിന്റെ ഓരോ ഇനത്തിന്റെയും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചു വാങ്ങാനും രോഗിയുടെ ബന്ധുക്കൾക്ക് അവകാശമുണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു വിഷയത്തിൽ അറിയാനായിട്ട് നിയമങ്ങൾ ബാക്കിയുണ്ട്. കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

0: your rights.
1: Law Point തുടരുന്നു. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റും കാണാറുള്ള മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചുറ്റും കാണാറുള്ള കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ് ചില സ്വകാര്യ ആശുപത്രികളിൽ. ചികിത്സയിലിരിക്കിയ രോഗി മരണപ്പെടുമ്പോൾ ഉണ്ടായ വലിയൊരു തുകയുടെ ബില്ലടയ്ക്കാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ തടഞ്ഞു വെക്കാറുണ്ട്. ഈ ബില്ലടയ്ക്കാൻ പണമില്ലാതെ ഈ ഒരു ആംബുലൻസിന് മുൻപിൽ കരഞ്ഞു വിളിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിയമപരമായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. അതായത് ഇന്ത്യയിലെ സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വളരെ കർശനമായ ഭാഷയിൽ വ്യക്തമാക്കിയ കാര്യമാണ് കേട്ടോ ഇത്. ഒരു കാരണവശാലും ബില്ലടച്ചില്ല എന്ന പേരിൽ ഒരു രോഗിയുടെ മൃതദേഹം തടഞ്ഞു വെക്കാൻ വേണ്ടി ഒരു ആശുപത്രി ക്യാമ്പസിനും അവകാശമില്ല. ഡിറ്റൈനിങ് എ ഡെഡ് ബോഡി, യെസ്, ആ ഒരു കാര്യത്തിന് അവകാശമില്ല. മൃതദേഹത്തോട് ആദരവ് കാണിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഭരണഘടനാപരമായ അവകാശത്തിന്റെ ഭാഗമാണ് Article 21 അല്ലെ. അപ്പോ ബില്ലിന്റെ പേരിൽ മൃതദേഹം തടഞ്ഞു വെക്കുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ തടങ്കലിൽ വെക്കലായി കണക്കാക്കി ആശുപത്രിക്കെതിരെ പോലീസിൽ ക്രിമിനൽ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ആശുപത്രിക്ക് തങ്ങൾക്കുണ്ടായ തുക ഈടാക്കാനായിട്ട് മറ്റ് സിവിൽ നിയമങ്ങൾ തേടാമെന്നല്ലാതെ മൃതദേഹത്തെ ഈ ഒരു ഈടായി ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒട്ടും മടിക്കാതെ ഉടനടി പോലീസിന്റെ സഹായം തേടാൻ വേണ്ടി ബന്ധുക്കൾ എന്ത് വേണം ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ്.

0: your rights.
1: Once again, welcome back to Law Point. Law Point ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഹലി എഫ് 90.4 ൽ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെയോ ഭാഗത്തു നിന്ന് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു സാധാരണക്കാരന് എവിടെയൊക്കെയാണ് പരാതി നൽകാൻ സാധിക്കുക, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാനായി പോകുന്നത്. ഇതിനായി പ്രധാനമായി 3 വഴികളാണ് ഉള്ളത് കേട്ടോ. ഒന്നാമതായി, കുറ്റക്കാരനായ ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് പോലുള്ള അച്ചടക്ക നടപടികൾക്കായി അതത് സംസ്ഥാനത്തെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ കൃത്യമായ തെളിവുകളോടെ പരാതി നൽകാം. രണ്ടാമതായി, ചികിത്സാ പിഴവ് മൂലം രോഗിക്കുണ്ടായ ശാരീരിക സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വൻതുക നഷ്ടപരിഹാരം ഈടാക്കുന്നതിനായിട്ട് ഉപഭോക്തൃ കോടതികളെ നമുക്ക് സമീപിക്കാം. ഇനി ഈ കൺസ്യൂമർ കോർട്ട് സംരക്ഷണ നിയമപ്രകാരം ഹോസ്പിറ്റലിൽ ചികിത്സ എന്നത് ഒരു സേവനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ മൂന്നാമതായിട്ട്, ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ക്രിമിനൽ അശ്രദ്ധയാണെങ്കിൽ പോലീസിൽ പരാതി നൽകി FIR നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡോക്ടർമാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് മുൻപ് ഒരു മെഡിക്കൽ ബോർഡിന്റെ ഒപ്പീനിയൻ പോലീസ് തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അങ്ങനെ ഈ ഒരു ഇന്ന് പറഞ്ഞ നിയമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ് ഓൺ യുവർ അഹലി എഫ് 90.4 ൽ. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു നിയമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും ലോ പോയിന്റിൽ മറ്റൊരു നിയമവും നിയമവിശേഷവുമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ വിത്ത് അഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട്
2: കൂട്ടുകൂടാം. പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്ന

0: യുജിക്ക് പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.